0: നിക്കൽക്കുന്നുള്ള റേഡിയോ സാരംഗനോട്ട് 7.8 FM. ഇന്നത്തെ തുളു കാര്യക്രമടു ഇഞ്ചിപ്പ എ ജെ ഗ്രാൻഡ് ഹോട്ടൽ സഭാംഗണത് തുളു വിക്കിപീഡിയ 10 വർഷത്തെ സംരമ ഈ ലേസ്റ്റ് പാത്തിരണ ഭിന്നർണക്കന പാത്തിരണ കിയനൊന്ന് പറക്ക
1: നനതുമ്പക് നനൊഞ്ചി ഗോഷ്ഠി ചർച്ച നടപ്പരയുണ്ടു വിഷയദാദ പന്നഗ കൃതക ബുദ്ധിമത്തെ യുഗോടു തുളു വിക്കിപീഡിയ എഡ്ഡന പൊക്കടന അത് അവഞ്ചി അവകാശന ട്രാൻസ്ലേറ്റ് മൽപ്പൊടാണ്ട തുളു വിക്കിപീഡിയ ഇൻ ദ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ഇറ്റ് ഗുഡ് ബാഡ് ഓർ എൻ ഓപ്പർച്യൂണിറ്റി ഈ ഗോഷ്ഠിയുടെ പാൽ ദിത്തുന്നക്കല് നീച്ചൽ കരൻ യു ബി പവനജ സന്തോഷ് നോട്ടഗാർ ബുക്ക ആശയ് ഈ ചർച്ചന് നടപ്പാത് കുറപ്പുനാർ ഡോക്ടർ വിശ്വനാഥ് ബദിക്കാന ഈ ചർച്ചയുടെ കിഷോർ സർ മേർല പാൽ ദിത്തനോട് പന്തിക്കേനൊന്നുമില്ലേ
2: ബരി എഡ്ഡെന്നൊഞ്ചി വിഷയ ഇനിത്ത ദിനക്കു അഗത്യായന വിഷയ വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഒഞ്ചി മല്ല യോജന വിക്കിപീഡിയ ആയിട്ട് തുളു വിക്കിപീഡിയ മലത്തൊന്ന് മുല ഇനി എ ഐ ബെ പാത്തേരല്ലോ മാഹിതി നമ്പിക്കേക്ക് പറപ്പുണ്ട അഥവാ ഗേനുദ ഒഞ്ചി സമ്പത്താതുണ്ട അഥവാ അനുഭവത ഒഞ്ചി നിജമായിന ഒഞ്ചി പൊതിക്കേന അവ ഇനി എഞ്ച സരളവാദ നമ്മ ജനക്കളിക്ക് തരിപ്പോടൊണ്ണ ഒഞ്ചി ഭാരി അഗത്യവായിനോ ഈ നിലട്ട് ബഹുശഃ ജഗത്തത് ഒഞ്ചി മല്ല ജ്ഞാന കോശ പണ്ട വിക്കിപീഡിയ അയിന് നമ്മ ഇനി എ ഐ തന്ത്രജ്ഞാന ബത്തുനേടുതാര എ ഐ തന്ത്രജ്ഞാന വിക്കിപീഡിയദ ഒഞ്ചി ഓനസാദുണ്ട അഥവാ തേനസാദുണ്ട അഥവാ വിക്കിപീഡിയ എ ഐ തന്ത്രജ്ഞാന തേനസാദ് പറപ്പുണ്ട് ഒന്നും ചർച്ചയത വിഷയ എഞ്ചാന്ന് പറപ്പുണ്ടെങ്കിൽ ഇന്നൊഞ്ചാത്ത് ഒഞ്ചാത്ത് പൊലബുൾ കൊറിയ നമ്മ ഒട്ടിക്ക് ഉള്ളര് കിഷോർ കുമാർ റായ്ക്കലോ മേര് തുളു വിക്കിപീഡിയയുടെ മസ്ത് ബേലെ മലത്തുനാറ് ബുക്ക് രാമകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ആദ്യത്തെ ഇത്തേ ഒഞ്ചി ആറിനവേ ഒഞ്ചി സ്വന്ത സ്കൂൾ റണ് മലത്തൊന്നുള്ളേര് ആറിന ഊരുടു ബുക്ക് കൃഷിക്കേരാർ അരേക്ക് ഇരേക്ക് സ്വാഗത നമ്മൊട്ടിക്ക് തുളു കന്നഡ വിക്കിപീഡിയ അതാ അഡ്മിൻ ആയിനഞ്ചിന പവനജ സർ ആരേനു വിജ്ഞാനിന്ല പനൊലി അഞ്ചനെ നമ്മ സാഹിത്യത ഒഞ്ചി ബഹള മാറി മല്ല ഒഞ്ചി തെരീനാറിനുള്ള പനൊലി ആരേക്കുള്ള സ്വാഗത നീച്ചല്ല എങ്കിലേക്ക് ആർ ഇനി ഇത്തെ പാത്തേരേര് മാത്ര അത്ത് തുളു വീക്ഷണറി ലൈവ് ആണ് സുമാറു 90,000 പദക്കളേന്ന് ലൈവ് മൽപ്പേര ആർ കോർണാർ ഈനകള സ്വാഗത അഞ്ചനെ സന്തോഷ് നോട്ടഗാർ അലോഷ്യസ് കോളേജ് ദ പ്രാധ്യാപകരാതുള്ളേര് തുളു കന്നഡ വിക്കിപീഡിയ ബേലാന്തുള്ളേര് ഈനകള സ്വാഗത ആശയ ബി ബി ആറ് തുളു കന്നഡ ബേലമൽത്തുള്ളേര് അഞ്ചനെ ടെക്കിയാത് ബേലെ

അഞ്ചനെ ദുമ്പുദ പദ മോക്കെതപ്പു പദപന്തിനാര് വിദ്യാസുവർണ സാഹിത്യ സ്വാമി പ്രസാദ് നിർദ്ദേശന റോഷൻ ആർ ആൾവാ.